ആകാശവാണി ഉദകമണ്ഡലം വാനുള്ളി നിലയം മുടി FM 101.5 ഏറ്റ സ്റ്റുഡിയോ ടൈം ശരിയാ 6:55 നിമിഷം അയച്ചു കണ്ണീരുകളെ കേൾക്കപ്പോകും നികൾച്ചി ഏട്കയൻ മൊഴി.